ഇതിട്ടത് ഉണ്ടെങ്കിൽ جب زبان پر محمد minutes to go, so let's listen. Bismillahir Rahmanir Rahim. Jab zuban par Muhammad